0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യെസ്, കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നമ്മളിവിടെ പ്രസന്റ് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. എന്തായാലും ഇന്നത്തെ ഡേ കുറച്ചും കൂടെ അടിപൊളിയാക്കാനായിട്ട് ഇന്നത്തെ മോട്ടിവേഷണൽ കോട്ടിലോട്ട് നമുക്ക് കടക്കാട്ടോ.
1: ഒരു കട്ടുകുമ്പ് ഒരു ഭംഗിയുള്ള പാത്രത്തിന്റെ സൈഡിലൂടെ നടന്നു പോയിരുന്നു. പാത്രത്തിൽ നിന്നും ഒറ്റ വന്ന രണ്ടു തുള്ളി പായസം ടേസ്റ്റ് ചെയ്തപ്പോൾ മച്ചാൻ ഇത്രയും കാലം കഴിക്കാത്ത ഐറ്റം, ഇത്രയും രുചിയുള്ള ഒരു പായസം ഉണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ല, അത്രയും രുചിയുണ്ട്. അവൻ വേഗം ആ പാത്രത്തിന്റെ മുകളിലോട്ട് ഓടിക്കേറി. താഴോട്ട് നോക്കിയപ്പോൾ ആ പാത്രം നിറയെ പായസം. അവൻ വേഗം അതിലോട്ട് എടുത്ത് ചാടി. ഫോളോയിങ് ഇൻ ലവ് ഈസ് ഈസി. അവിടെ ഇരുന്ന് പായസം കഴിക്കുന്ന ഓരോ മൊമെന്റിലും അതിന് തോന്നി, താൻ ഇത്രയും കാലം ഇത് കണ്ടില്ലല്ലോ, ഈ പായസം ഇവിടെ നിന്ന് വന്നു, ഇത് ആരുണ്ടാക്കി, ഇത് എന്റെ മാത്രമാണ്, എനിക്ക് വേണ്ടി ആരോ ഉണ്ടാക്കിയതാണ്, താനാണ് ഈ ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് അവൻ അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. ലവ് ഈസ് പെർഫെക്റ്റ്. തനിക്ക് കഴിക്കാനുള്ളത് കിട്ടിയപ്പോൾ, അതിന്റെ വിശപ്പ് മാറിയപ്പോൾ അവൻ മനസ്സിലാക്കാൻ തുടങ്ങി, താൻ മതി മറന്ന് ഇപ്പോൾ ഉള്ളത് പാത്രത്തിന്റെ നടുവിലാണ്, പാലിൽ മുങ്ങിയിരിക്കുന്നു, അവിടുന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. താൻ ഇത്രയും നേരം കഴിച്ച പായസം ഇപ്പൊ തന്നെ വീർപ്പ് മുട്ടിക്കുന്നു. തനിക്ക് നീന്തി കയറാൻ ഇനി സാധിക്കില്ലെന്ന് മനസ്സിലായ മൊമെന്റ് അവൻ മുകളിലോട്ട് നോക്കി. താൻ എവിടെ നിന്നാണോ ചാടിയത് അവിടേക്ക് ഇനി ഒരിക്കലും തനിക്ക് എത്താൻ പറ്റില്ല. ഈ നിമിഷം ഉറുമ്പ് ഇത്രയും നേരം ആസ്വദിച്ച് കഴിച്ചതിൽ മുങ്ങാൻ തുടങ്ങി, പായസത്തെ വെറുക്കാൻ തുടങ്ങി. ലവ് ഈസ് പെയിൻഫുൾ. ഉറുമ്പിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ ഭംഗിയുള്ള പാത്രമാണോ, അതോ താൻ സ്നേഹിച്ച പായസമോ, അതോ അതിന് ഉണ്ടായിരുന്ന വിശപ്പോ? ഞാൻ എന്തുത്തരം പറഞ്ഞാലും നിങ്ങൾക്കുള്ളത് മറ്റൊന്നായിരിക്കും. ബിക്കോസ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു പാത്രം, അല്ലെങ്കിൽ ഒരു പായസം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഉറുമ്പ്. When you know the reason why you love, then how much you love, loving will be easy.
0: ശരിയല്ലേ ഈ പറഞ്ഞത്? നമുക്ക് എല്ലാ കാര്യത്തിനോടും ആദ്യം ഒരു ഫാന്റസി ആയിരിക്കും. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ ഓൺ മോർണിംഗ് ബെൽ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ചെമ്മി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പുറത്തെ മധുരം നോക്കി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അതിൽ നിന്ന് കരകയറാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കഥയെ കുറിച്ചായിരുന്നു ഇല്ലേ? ശരിക്കും ആ ഉറുമ്പ് ആ മധുരം കണ്ടിട്ട് ആ മധുരത്തിലേക്ക് എടുത്ത് ചാടി. തൻ്റേതായിരിക്കും ആ മധുരമുള്ള പായസം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തനിക്ക് ആ ഒരു പായസത്തിനോടുള്ള ഇന്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ അയ്യടാ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകാനായിട്ട് ഇടയുണ്ടായിട്ടോ. നമ്മുടെ ലൈഫിലും അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തുചാട്ടായിരിക്കും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു, അത് വേണമായിരുന്നു, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തോന്നൂട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Yes guys, welcome back to Morning Bell with me, R.C. Mira, only on my radio 90FM, ketarinju kootukoodam. Yes, nammude SMS question-inte time aayittundu to. Nammude SMS question innathe oru kusari chodyana, appo adanusarichu uttarangal theruka. Appo chodyam daa pidichollu, chodyam idana, ethu rajyathana ettom thirakkulla football kalikkar ullathu. ഐ റിപ്പീറ്റ്, ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. ഒന്നും കൂടെ നമ്പർ ഞാൻ പറയാൻ പോവുകയാണ്, 9072879090. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം. യെസ്, നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ജോസഫ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജോസഫിന്റെ അനിയനായിട്ടുള്ള ജോസ് മോന്റെ ബർത്ത്ഡേ ആണ്. സോ ജോസ് മോൻ വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമ്പൽ സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ തരട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ, അതൊക്കെ ഒന്ന് കേട്ടിട്ടാവാം. ബാക്കി വിശേഷങ്ങൾ ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഒരു ക്യാബ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? എത്ര ടൈം എടുക്കും, ഫെയർ എത്രയാണ്, ഡ്രൈവർ എവിടെ എത്തി. പക്ഷെ അതിനൊപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വേണം, ഈ യാത്ര സേഫ് ആണോ? ശരിക്കും ഞാൻ ഈ റീസെന്റ്ലി കണ്ടൊരു വാർത്ത, അല്ലെങ്കിൽ എൻ്റെ കണ്ണിലൊടക്കിയൊരു വാർത്ത ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ കൺവീനിയൻസ് മാത്രം നോക്കിയാൽ പോരാട്ടോ, പേഴ്സണൽ സേഫ്റ്റിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും പണം എത്രത്തോളം ലാഭിക്കാമെന്ന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ക്യാബ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും വെഹിക്കിൾ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം, ഡ്രൈവർ ഡീറ്റെയിൽസ് ആപ്പിൽ ഉള്ളതുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഏറ്റവും സിമ്പിളായ ഒരു കാര്യം, ലൈവ് ലൊക്കേഷൻ ഒരു ട്രസ്റ്റഡ് പേഴ്സണിന് ഷെയർ ചെയ്യാട്ടോ. ഞാൻ എത്തിയിട്ട് പറയാം എന്നൊരു മെസ്സേജ് പോലും ചിലപ്പോൾ വലിയ സേഫ്റ്റി നെറ്റ് ആകും. സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നത് പേടിച്ചിട്ടല്ല, സ്മാർട്ട് ആയതുകൊണ്ടാണ്. കാരണം ഡെസ്റ്റിനേഷൻ എത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, സേഫായ ഡെസ്റ്റിനേഷൻ എത്തുക എന്നതാണ് റിയൽ ഡെസ്റ്റിനേഷൻ. സോ സംസാരിക്കാതിനെ കുറിച്ച് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ ഫോണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കുന്നത് എന്താണ്? ഫോട്ടോസ്, റീൽസ്, സ്ക്രീൻഷോട്ട്, ഒബ്വിയസ്ലി അല്ലേ. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത 4000 വാട്സപ്പ് ഇമേജസ്. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ഫോണിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഡിവൈസ് മാത്രമല്ല വെക്കേണ്ടത്, ഒരു സേഫ്റ്റി ടൂൾ കൂടി വെക്കണം. ക്യാബിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ബാറ്ററി ഉണ്ടെന്ന് ഉറപ്പാക്കുക. എമർജൻസി കോൺടാക്ട്സ് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സേവ് ചെയ്യാം. ട്രിപ്പ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് ട്രസ്റ്റഡ് പേഴ്സണ് ഷെയർ ചെയ്യാം. പിന്നെ ലൈവ് ലൊക്കേഷൻ. പ്രത്യേകിച്ച് രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ സുരക്ഷിതരാണ് എന്ന് തോന്നിയാലും ബേസിക് പ്രിക്കോഷൻസ് എടുക്കുന്നതിൽ തെറ്റില്ല. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന കോൺഫിഡൻസ് ഒബ്വിയസ്ലി നല്ലത് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന അവയർനെസ് അതിലും നല്ലതാണ്. എമർജൻസി സിറ്റുവേഷൻ തോന്നിയാൽ ആളുകളുള്ള സ്ഥലത്തേക്ക് മാറുക, സഹായം തേടുക, ആവശ്യമായിട്ടുള്ള എമർജൻസി സർവീസസിനെ ബന്ധപ്പെടുക. സേഫ്റ്റി എന്നത് പാനിക് അല്ല, സേഫ്റ്റി എന്നത് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അടുത്ത യാത്രയിൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ പവർ ബാങ്ക് മാത്രമല്ല സേഫ്റ്റി പ്ലാനിനും ചാർജ് കൊടുക്കാം. സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: കാന്തക്കണ്ണണകി, ഉനക്ക് നാ മിനിസ്ട്രിയിലെ ഇടം പാക്കുറേ. ദ ബാക്ക്ല പുസ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷിമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ചില സമയത്ത് നമ്മുടെ മൈൻഡിനേക്കാൾ മുൻപ് നമ്മുടെ ഇൻസ്റ്റിങ്ക്ട് ചില കാര്യങ്ങൾ തിരിച്ചറിയും. സംതിങ് ഫീൽസ് റോങ്. അങ്ങനെ ഒരു ഫീലിംഗ് വന്നാൽ ഇഗ്നർ ചെയ്യരുത്, ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്യുകയായിരിക്കും എന്ന് കരുതി അൺകംഫർട്ടബിൾ സിറ്റുവേഷനിൽ തുടരേണ്ട ആവശ്യമില്ല. ക്യാബ് യാത്രക്കിടെ ഡ്രൈവറിന്റെ ബിഹേവിയർ അൺകംഫർട്ടബിൾ ആയി തോന്നുകയോ റൂട്ട് സംബന്ധിച്ച സംശയം തോന്നുകയോ ചെയ്താൽ ട്രസ്റ്റഡ് പേഴ്സണെ വിളിക്കാം, ലൊക്കേഷൻ ഷെയർ ചെയ്യാം, ആവശ്യമെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള പബ്ലിക് പ്ലേസിൽ ഇറങ്ങാൻ ആവശ്യപ്പെടാം. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പൊളൈറ്റ് ആയിരിക്കണം എന്ന പ്രഷർ കൊണ്ട് സ്വന്തം സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യരുത്. ഡ്രൈവറിന് വിഷമമാകുമോ, ഞാൻ റൂഡാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ് ഞാൻ സേഫ് ആണോ എന്ന ചോദ്യം ചോദിക്കണം. കാരണം നമ്മുടെ സേഫ്റ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നുമില്ല. ക്യൂരിയോസിറ്റി നല്ലതാണ്, പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ ക്ലാരിറ്റിയാണ് വേണ്ടത്, ക്യൂരിയോസിറ്റി അല്ല. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ഇൻസ്റ്റിങ്ക്ട് പറയുന്നത് കേൾക്കാം. ഡെഡ് ഫീൽഡിന് ചിലപ്പോൾ ഗൂഗിൾ മാപ്പിനേക്കാൾ നല്ല നാവിഗേഷൻ ഉണ്ടാവും. കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേമിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എവിടെ എത്തി? എത്തിയോ? ലൊക്കേഷൻ അയക്കൂ. ഇത് ചിലപ്പോൾ വീട്ടുകാരുടെ സ്ഥിരം ഡയലോഗായിരിക്കും. പക്ഷേ ഹോണസ്റ്റ്ലി, ഇതിൽ ഒരു നല്ല സേഫ്റ്റി ഹാബിറ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ, നമ്മൾ എവിടെയാണ് എന്നൊരാൾക്ക് അറിയുന്നത് നല്ലതാണോ? ക്യാബ് ബുക്കിംഗ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം, ഡ്രൈവർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം, ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാം, ഡെസ്റ്റിനേഷൻ എത്തിയാൽ ഒരു ചെറിയ റീച്ച്ഡ് മെസ്സേജ് അയക്കാം. ഇതൊക്കെ വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ വളരെ യൂസ്ഫുൾ ആകാം. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ 5 മിനിറ്റ്സിലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇടുന്ന നമ്മൾ സേഫ്റ്റിക്കായി ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ എന്തിനാണ് മടിക്കുന്നത്? ഞാൻ എവിടെയാണ് എന്നത് എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമില്ല, പക്ഷെ വിശ്വസിക്കുന്ന ഒരാൾ അറിയുന്നത് നല്ലതല്ലേ? സേഫ്റ്റി പ്രിക്കോഷൻ എന്നത് ഫ്രീഡം കുറയ്ക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഫ്രീഡം കൂടുതൽ കോൺഫിഡൻ്റ്ലി എൻജോയ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് യാത്ര ചെയ്യാം, സ്വതന്ത്രമായി യാത്ര ചെയ്യാം, പക്ഷെ സ്മാർട്ടായി യാത്ര ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

Yes guys, welcome back to Morning Bell with me, Arshi Mira, only on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ റൂൾ ഓർമ്മയിൽ വെക്കാം. അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ ഐസൊലേറ്റഡ് പ്ലേസിനേക്കാൾ ആളുകളുള്ള സ്ഥലമാണ് ബെറ്റർ. ഷോപ്പ്, ഹോട്ടൽ ലോബി, പെട്രോൾ സ്റ്റേഷൻ, ബസ്, ബിസി സ്ട്രീറ്റ്, പോലീസ് സ്റ്റേഷൻ, സാഹചര്യത്തിനനുസരിച്ച് സേഫായ പബ്ലിക് പ്ലേസിലേക്ക് മാറാം. പിന്നെ എമർജൻസി കോൺടാക്ട് ചെയ്യാനും മടിക്കേണ്ട കേട്ടോ. ഒരു കാര്യം കൂടി, നമ്മൾക്കൊരു ഫ്രണ്ട് കോൾ ചെയ്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയില്ല സീക്രട്ട് മിഷൻ ആണ് എന്ന് പറയേണ്ട കാര്യമില്ല. ലൊക്കേഷൻ പറയാം. കാരണം സേഫ്റ്റിയിൽ സീക്രട്ടിന് വലിയ റോളൊന്നുമില്ല. പ്രത്യേകിച്ച് രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് റൂട്ട് മുൻകൂട്ടി മനസ്സിലാക്കുക, ഫോൺ ചാർജാക്കി വെക്കുക, ട്രസ്റ്റഡ് കോൺടാക്ടിനെ അറിയിക്കുക, വെഹിക്കൽ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക തുടങ്ങിയ ബേസിക് പ്രിക്കോഷൻസ് ശീലമാക്കാം. ഇതൊന്നും നമ്മളെ ഫിയർഫുൾ ആക്കാനല്ല, പ്രിപ്പയർഡ് ആക്കാനാണ്. നമ്മുടെ സേഫ്റ്റിയെ സീരിയസ്ലി എടുക്കുന്നത് ഓവർ ആക്ഷൻ അല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മൾ എത്ര മോഡേൺ ആയാലും എത്ര ടെക്നോളജി ഉണ്ടായാലും പേഴ്സണൽ സേഫ്റ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും പഴയ ടോപ്പിക് ആകില്ല. ക്യാബ് ബുക്ക് ചെയ്യുമ്പോൾ ഫെയർ മാത്രം നോക്കാതെ ഡ്രൈവർ ഡീറ്റെയിൽസ് നോക്കാം, യാത്രക്കിടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, ഫോൺ ചാർജ് ആക്കി വെക്കാം, അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ തോന്നിയാൽ അത് ഇഗ്നർ ചെയ്യാതിരിക്കാം, ആവശ്യമെങ്കിൽ ആളുകളുള്ള സേഫ് പ്ലേസിലേക്ക് മാറാം, എമർജൻസി വന്നാൽ സഹായം തേടാൻ മടിക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു സ്ത്രീക്ക് സേഫായി യാത്ര ചെയ്യാൻ ഇത്രയും പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരുന്നത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാമൂഹിക പ്രശ്നമാണ്. സേഫ്റ്റി ടിപ്സ് പറയുന്നത് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ വലിയ ലക്ഷ്യം ഒരു യാത്രയും ആരെയും പേടിക്കുന്ന അനുഭവമാകാതെ ഒരു സമൂഹം ഉണ്ടാകുക എന്നതാണ്. അതുവരെ നമ്മൾ അവർസെൽഫ് സേഫ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സിനെ സേഫ് ആക്കാം, നമ്മുടെ വീട്ടുകാരെ അവയർ ആക്കാം. കാരണം ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ, ഒരു ലൊക്കേഷൻ ഷെയർ ചിലപ്പോൾ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാം. ടേക്ക് കെയർ, സ്റ്റേ അലേർട്ട് ആൻഡ് ഹാവ് എ സേഫ് ജേർണി. This is my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. യെസ്, അപ്പോ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് എന്റെ ലിസണേഴ്സിനെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം തന്നെയാണ്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. ചോദ്യം ഇതാണ്, ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത്? ഐ റിപ്പീറ്റ്, ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം വാർഷ്യമേറെയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ് യു ഗൈസ് ആർ ലിസ്റ്റിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് എന്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ മധുരം നിറഞ്ഞ കാര്യങ്ങൾ കാണും, മധുരം നിറഞ്ഞ വാക്കുകൾ കേൾക്കും, മധുരം നിറഞ്ഞ ആൾക്കാരെ കാണും. പക്ഷെ എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ അത് വെർത്ത് എന്നാലോചിച്ചിട്ട് വേണം അതിലേക്കൊക്കെ ഒന്ന് എടുത്തു ചാടാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഉറുമ്പിന്റെ കഥ പോലെയാവും ജീവിതം. കാര്യം എന്താന്ന് വെച്ചാൽ, മധുരം കാണുമ്പോഴത്തേക്ക് എടുത്തു ചാടും, ആ ഒരു മധുരത്തിന്റെ ഫാന്റസി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് കര കയറേണ്ടതെന്ന് ആലോചിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ചെന്ന് എത്തുക തന്നെ ചെയ്യും. സോ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ വൈസ്ലി ചൂസ് ചെയ്യുക, ലൈഫിനെ അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ആൾക്കാരെയൊക്കെ വൈസ്ലി നമ്മളൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും കാര്യങ്ങൾ ഉഷാറാവട്ടെ, എല്ലാം സെറ്റ് ആവട്ടെ, ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേൾക്കാം. ഒരുപാട് പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് മൈ റേഡിയോ 90 FM ഓൺ ആണ്. തൽക്കാലത്തേക്ക് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. ഐ ആം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡി ആർജി മീറ.

ഹൈ ഹലോ, വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ പൂരം നമുക്ക് തുടങ്ങല്ലേ? സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ കറക്റ്റ് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയൊന്നും നോക്കാനല്ലേ, നമ്മുടെ ഇന്നത്തെ കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടോ അവരെ അങ്ങ് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കാറില്ല. എന്തൊക്കെ പണിയിലാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ തിരക്കിലാണ് എന്ന് പറഞ്ഞാലും, അത് അവിടെ ഇട്ടിട്ട് ഉടനെ തന്നെ റീപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ കൈകൾ ഫോണിലേക്ക് നീങ്ങും. അതെന്തുകൊണ്ടാ? നമുക്ക് അവരത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളൊരു തോട്ടുള്ള കാരണമല്ലേ. എന്നാൽ അതേ സമയത്ത് അവരെന്താ ചിന്തിക്കാന്നറിയോ? അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ അവന് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം ഓൺലൈനിൽ എന്നെയുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം അവൾ ഫ്രീ ആണ്, അവൻ ഫ്രീ ആണ്. അവരൊരു പക്ഷേ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ചൊട്ടുമ ചട്ടുമുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. എപ്പോഴും നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആവുമ്പോ നമുക്ക് അവര് വലിയ വിലയൊന്നും തരില്ല. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റില് ആള് ടോപ്പിലാണ് എന്നുണ്ടെങ്കിലേ ഒരു പക്ഷേ ആളുടെ പ്രയോറിറ്റി ലിസ്റ്റില് നമ്മൾ ഉണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോ ഒക്കെ ബിസി ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറ്. അങ്ങനെ ബിസി ആണ് എന്ന് പറയുന്നത് ശരിക്കും ഫുള്ളി ബിസി ആയിട്ട് തന്നെ ആയിരിക്കോ? ഒരു പക്ഷേ അവരെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ലാത്തോണ്ടാണെങ്കിലോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ വല്ലാണ്ട് അങ്ങ് ശല്യം ചെയ്യാനായിട്ട് പോവണ്ട കേട്ടോ. നമ്മുടെ തന്നെ വില നമ്മൾ അവിടെ ഇല്ലാണ്ടാക്കുന്നതിന് ഈക്വലാണ് നമ്മൾ വീണ്ടും വീണ്ടും പിന്നാലെ പോകുന്നത്. നമ്മളാൾക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാണെങ്കിലോ ഇങ്ങനെ നമ്മളെ ഒഴിവാക്കുന്നത്? സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് റിപ്ലൈ കിട്ടിയില്ല, റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: സ്കിൻ ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്താനൊക്കെയായിട്ടും സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ മുടക്കിയിട്ട് സലൂൺസിലൊക്കെ കയറി ഇറങ്ങി കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കിച്ചണിൽ തന്നെ പല സംഭവങ്ങളും ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഉപകാരികളാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള ഉപകാരികളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബീട്രൂട്ട്. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, നാച്ചുറൽ നൈട്രൈറ്റ്സ് ഇതൊക്കെ ധാരാളം ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന്റെ മങ്ങലൊക്കെ അകറ്റിയിട്ട് നാച്ചുറൽ ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും ഒക്കെ ഈ ബീട്രൂട്ടിനെ കൊണ്ട് പറ്റും. അത്തരത്തിലെ ബീട്രൂട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതും അതെല്ലാം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ബീട്രൂട്ട് വിശേഷങ്ങളുമായിട്ട് കുറച്ച് പാട്ടുകൾക്കൊക്കെ ശേഷം. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബീട്രൂട്ടിനെ ചതുർത്ഥി ആയിട്ടുള്ളവരാണ് കുറച്ച് പേരൊക്കെ. ഈ ഞാനടക്കം ബീട്രൂട്ടിന് അഗേൻസ്റ്റ് ആണ് കേട്ടോ, എനിക്കെന്തോ അതിന്റെ ടേസ്റ്റ് പിടിക്കില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും ഫലവത്തായിട്ടുള്ള വേറൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടേ സ്വല്പം നാരങ്ങ നീരും തേനും ചേർത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പർ ആവാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. വീക്കിലി 3-4 തവണയെങ്കിലും ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഫേസിൽ വീക്കിലി 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഫേസിലെ ബ്രൈറ്റ്നസ് തിരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും മങ്ങലൊക്കെ ഉള്ളത് മാറിപ്പോവാനും അടിപൊളിയാണ്. ബീട്രൂട്ട് അരച്ച് പിഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ നീരെടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗേർട്ടും 1/2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുക. 15 മിനിറ്റോളം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട്. നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. അതിന്റെയൊക്കെ കാരണം ബീട്രൂട്ടിന്റെ ഗുണങ്ങളും അതുപോലെ യോഗേർട്ടിലെ ലാക്ടിക് ആസിഡും തേനിന്റെ മോയ്സ്ചറൈസിംഗ് എബിലിറ്റി ഒക്കെ ആണ് കേട്ടോ. Stay tuned on my radio 90 FM. We'll be back soon after some beautiful set of songs. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90 FM. Ketarinya kootukudam.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ബീട്രൂട്ട് നീരും പൊടിച്ച പഞ്ചസാരയും ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ക്രബ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഫേസില് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാലേ വളരെ അടിപൊളിയാണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖക്കുരു പൊട്ടിയ ഭാഗത്ത് സ്ക്രബ് ചെയ്യരുത്. അരമുറി ബീട്രൂട്ട് അരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലർത്തി ഐസ് ട്രേയിലേക്ക് അരിച്ചെടുത്ത ശേഷം ഫ്രീസ് ചെയ്യുക. ഈ ഐസ് ക്യൂബ് നേർത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലെ മങ്ങലുള്ള ഭാഗത്തും കൺതടങ്ങളിലും അര മുതൽ ഒരു മിനിറ്റ് വരെ വച്ചു കൊടുക്കുന്നത് സ്കിന്നിന്റെ വീക്കം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ടിന്റെ ആന്റി ഓക്സിഡന്റ് കണ്ടൻസ് ആണ് സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് കോണ്ടാക്ട് ഒരിക്കലും കൊണ്ടുവരരുത്. 5-6 തുള്ളി ബീട്രൂട്ടിന്റെ നീരും 2 തുള്ളി ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ കൺതടങ്ങളിലെ മസാജ് ചെയ്യുന്നത് കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് അടിപൊളിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഒരു തുള്ളി മദ്യം പോലും നമ്മുടെ അകത്ത് ചെല്ലാണ്ട് തന്നെ നമ്മളെ ലഹരിയിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഞാൻ ഈ പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ ഓട്ടോ ബ്രീവറി സിൻഡ്രം. കുടലിലെ ചില പ്രത്യേക തരം ബാക്ടീരിയകള് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിനെ മദ്യമായിട്ട് മാറ്റുന്നതാണ് ഈ ഒരു അവസ്ഥ. അന്നജം എത്തനോൾ ആകുകയും അത് ബ്ലഡില് കലരുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് ചോറോ ബ്രെഡോ ഒക്കെ കഴിക്കുന്ന ഒരാള് ബിയറോ വൈനോ ഒക്കെ കഴിച്ചതുപോലെ ലഹരിയിലായിട്ട് പോകും. ക്ലെബ്സിയല ന്യൂമോണിയ, ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളാണ് അത്രേ ഈ ഒരു സീക്രട്ട് പ്രോസസ്സിന്റെ പുറകിലെ വില്ലന്മാര്. ഇങ്ങനത്തെ ഒരു രോഗം ബാധിച്ചവരുടെ അവസ്ഥ എന്താവുന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: ഓട്ടോബ്യൂറി സിൻഡ്രം ബാധിച്ചവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കപ്പെടാനും വീട്ടിലും ഓഫീസിലും ഒക്കെ കള്ളുകുടിയനായിട്ട് അല്ലെങ്കിൽ കള്ളുകുടിയെത്തിയായിട്ട് മുദ്ര കുത്തപ്പെടാനും സാധ്യതയുണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. നിലവില് നമ്മുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു രോഗം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു പ്രക്രിയ അല്ലാണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നൽകിയിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകളില് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയും കൂടി പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഇത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ രോഗിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ഡോക്ടറെ കാണുക, കൺസൾട്ടേഷൻ നടത്തുക, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് എങ്ങാൻ വന്ന് ഓദിച്ചു കഴിഞ്ഞാലേ എപ്പോ പെട്ടു എന്ന് ചോദിച്ചാൽ മതി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് ഉള്ളത്.

2026 മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണെന്നറിയോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടുള്ളത്. ഇത്തവണത്തെ മിസ് ഇന്ത്യ ഗ്ലാം വേൾഡ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കാലിക്കറ്റ് സ്വദേശിനിയായിട്ടുള്ള പൗർണമി മുരളിയാണ് കേട്ടോ. മിസ് ഗ്ലാം വേൾഡ് ബ്യൂട്ടി കോൺടെസ്റ്റില് നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവലില് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നതും ഈ പൗർണമി തന്നെയാണ്. ദുബായിൽ വളർന്നിട്ടുള്ള പൗർണമി മിസ് സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിലെ ആദ്യ ആറിലൊരാളും മിസ് ഗ്ലാമറി കിരീടം സ്വന്തമാക്കിയ ആളും കൂടിയായിരുന്നു. കൊച്ചി രാജഗിരി കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിട്ടുള്ള പൗർണമി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള ഒരു കുട്ടികൂടിയാണ്. അപ്പൊ എന്തായാലും പൗർണമിക്ക് വരാനിരിക്കുന്ന മത്സരത്തില് വളരെ ടോപ്പ് ലെവലിൽ തന്നെ എത്താനായിട്ട് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education. My Radio.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: സോഷ്യൽ മീഡിയയിലെ വൈറൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരെണ്ണാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, വൈറൽ ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. ബ്രെഡിന്റെ അരികൊക്കെ കളഞ്ഞിട്ട് പാനില് ബട്ടറിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് പാലെടുത്ത് കുറേശ്ശെ രണ്ട് സൈഡിലും മാറി മാറി ഒഴിച്ച് വറ്റിച്ചെടുക്കുക. അവസാനമായിട്ട് രണ്ട് സൈഡിലും തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ വൈറൽ മിൽക്ക് ബ്രെഡ് റെഡിയാണ്. തേനിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പാനിയും യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ അടിപൊളി ഡിഷാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
2: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, welcome back and very, very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദാ ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം ആയിട്ടുണ്ട്. അടുത്തതായിട്ട് സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വിശേഷങ്ങളും കുറച്ച് കുറച്ച് ഗോസിപ്സുകളൊക്കെ പറയാനായിട്ട് ആർജി നീർജ ജാനകി കട്ട വെയിറ്റിംഗ് ആണ്. പോകുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരാൾക്കും എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, നമ്മുടെ വില നമ്മൾ സ്വയം കുറയ്ക്കാതിരിക്കുക. നമ്മൾ അവർക്ക് ശല്യമാണ് എന്ന് കരുതി നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുടെ അടുത്തേക്ക് വല്ലാതെ അങ്ങ് പിന്നാലെ പോവാതിരിക്കുക. ഒരിക്കലും അവരുടെ പിന്നാലെ നടന്ന ശല്യം ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം വിഷമിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ ഇന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഏറിശേ ധീരാജ് ചാനകി ഇതവിടെത്തിയിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ. യെസ് എന്തൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കായിരുന്നു നാളെ വെള്ളിയാഴ്ച മുടക്കാണ്, ശനി ഞായറും മുടക്കാണ്. ഈ കുട്ടിപ്പട്ടാസ് വളരെ ഹാപ്പി ആയിട്ടിരിക്കായിരിക്കും അല്ലേ? ഈ ജോലിക്ക് പോകുന്നവർ ആലോചിക്കും സംടൈംസ് ഇവർക്ക് ഇങ്ങനെ നിരത്തി പിടിച്ചു, ഇവർക്ക് ഇങ്ങനെ മുടക്കൊക്കെ കിട്ടണ കാണും. ചില സമയത്തായിരിക്കും അല്ലെ നമ്മൾക്ക് തോന്നുന്നുണ്ടാവുക, എന്ത് രസമായിരുന്നു ആ സ്കൂൾ കാലഘട്ടം, ഒന്നും ചെയ്യണ്ട, പഠിക്കാൻ വീട്ടിലേക്ക് പോരാ, പഠിക്കാൻ വീട്ടിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ചങ്ങോട്ട് വലുതാകുമ്പോഴാണ് പല ഉത്തരവാദിത്തങ്ങളും നമ്മുടെ തലയിലേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ലൈഫ് എന്താണ് എന്ന് ശരിക്കും കണ്ടറിയുന്നതല്ലേ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ കുട്ടിപ്പട്ടാസ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കായിരിക്കും. പക്ഷേ വീട്ടിലുള്ളവർ ഇനി നാളെ മുതൽ വീട് തലം കീഴായിട്ട് മറിച്ചിടോ എന്നുള്ളൊരു സംശയത്തിൽ ഇരിക്കുകയായിരിക്കുള്ളൂ. കാരണം അവരെല്ലാം ോ കളിയും ചിരിയും അതുപോലെ തന്നെ വീടങ്ങളും മറച്ചിടല്ലേ. സോ എന്തായാലും എനിക്ക് എന്റെ ലിസണേഴ്സിന് അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ കത്തിയൊക്കെ വെക്കാനായിട്ടുണ്ട്. ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, നിങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഏറിശേ ധീരാജ് ചോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, Prime Academy for General Education.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചോനക്ക് ഈ ആട്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണല്ലേ, ഇതാണ് ശരി, അതാണ് ശരി എന്നൊക്കെ. പക്ഷേ ശരിക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയാകണം എന്നില്ല. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണം നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെയാണല്ലേ. ഒരാൾക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം, മറ്റൊരാൾക്ക് സിനിമ കാണാനായിരിക്കും ഇഷ്ടം. ഒരാൾക്ക് കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതായിരിക്കും സന്തോഷം, മറ്റൊരാൾക്കോ വീട്ടിലിരുന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ഇതിലാരാണ് ശരി എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആരും തെറ്റല്ലേ. കാരണം ഓരോരുത്തരുടെ കാര്യങ്ങൾ കാണുന്നത് അവരുടെ അനുഭവങ്ങളിലൂടെയാണ്. നമ്മൾ കണ്ട ലോകവും മറ്റൊരാൾ കണ്ട ലോകവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? എൻ്റെ അഭിപ്രായമാണ് ശരി, അതുകൊണ്ട് നിൻ്റെ അഭിപ്രായം തെറ്റാണ് എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ്. നമ്മുടെ അഭിപ്രായം നമ്മൾക്ക് ശരിയായിരിക്കും, പക്ഷെ അതുപോലെ തന്നെ മറ്റൊരാളുടെ അഭിപ്രായം അയാൾക്ക് ശരിയായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾക്കിഷ്ടമല്ലാത്തൊരു അഭിപ്രായം കേൾക്കുമ്പോൾ ഉടനെ തന്നെ അത് തള്ളിക്കളയാതെ അയാൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ഒരുപക്ഷെ നമ്മൾ കാണാത്ത ഒരു വശം അയാൾ കാണുന്നുണ്ടാകും. ഇതാണ് ഓരോരുത്തർക്കും ഓരോ ശരികൾ ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇതിനെക്കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറായിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശോനകിയാണ്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിനുള്ള സമ്മാനത്തിനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ എന്താണ് എന്ന് നോക്കാമല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം, ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത്? റിപ്പീറ്റ്, ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത്? അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. സോ ഉത്തരം പറയുന്നവർ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Hey, hello, welcome back to our show. Lunch break il Arshad Dheeraja Chorna ki aadu.
4: Oru cinema kaanumbo nammal sadharanayayi endaanu kaadunnathu? Oru kadha, kurachu kadhapathrangale, kurachu nalla paattukale, kurachu emotions. പക്ഷേ സിനിമ തന്നെ എങ്ങനെ പിറന്നു എന്നറിയണമെങ്കിൽ അവിടെ നമ്മൾ എത്തേണ്ടത് ഒരു കഥയിലേക്കല്ല, ഒരു കാലഘട്ടത്തിലേക്കാണ് അല്ലേ. ഇന്നത്തെ സിനിമ കൊട്ടകയിൽ അങ്ങനൊരു യാത്രയാണ്. മലയാള സിനിമയുടെ തുടക്കകാലത്തേക്ക്, കറുപ്പും വെളുപ്പും നിറഞ്ഞൊരു കാലത്തേക്ക്, സിനിമ എന്നത് ഇന്നത്തെ പോലെ എല്ലാവരുടെയും കൈവശമില്ലാത്ത ഒരു കാലത്തേക്ക്. ആ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നത്തിന് പിന്നാലെ നടന്നൊരു യാത്ര, പിന്നെ മലയാളത്തിലെ ആദ്യത്തെ ദ്വിശബ്ദ സിനിമയായ വികതകുമാരൻ പിറന്ന കഥ, അതിൻ്റെ പിന്നിലെ മനുഷ്യൻ JC ഡാനിയൽ, ഈ ജീവിതവും ആ കാലഘട്ടവും ആ ഒരു സിനിമയുടെ ജനനവും ചേർത്ത് വെച്ചതാണ് സെല്ലുലോയിഡ് എന്ന സിനിമ നമ്മളോട് സംസാരിക്കുന്നത്. അതെ, നമ്മളിത് പറയുന്നത് ആ ഒരു സിനിമയെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സിനിമയോടുള്ള ഒരാളുടെ ഒബ്സിഷൻ, സ്വപ്നം, പോരാട്ടം, നഷ്ടങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയുള്ള പാടികൾക്കുള്ള സമയമായിട്ടുണ്ട്. പാടികൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മറേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാനകിയാണ്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ തീരാറ്റ ചോരണക്കിയാണ്. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് സെല്ലുലോയിഡ് എന്ന സിനിമയെ കുറിച്ചായിരുന്നു അല്ലേ. സിനിമയുടെ കഥ മാത്രമല്ല, ഒരു സിനിമ ഉണ്ടാകുന്ന പിന്നിലുള്ള കഥ കൂടിയാണിത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ജെ സി ഡാനിയൽ എന്ന മനുഷ്യനെ കുറിച്ചാണ്. സിനിമയുടെ അത്രയും വലിയൊരു പാഷൻ ഉണ്ടായിരുന്ന അദ്ദേഹം മലയാളത്തിലും സ്വന്തമായി ഒരു സിനിമ ഉണ്ടാകണമെന്ന സ്വപ്നമായി മുന്നോട്ട് വരാടല്ലേ. അന്ന് സിനിമ നിർമ്മിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തെ പോലെ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. പണം വേണം, സാങ്കേതിക സൗകര്യങ്ങൾ വേണം, അതിനേക്കാൾ വലുതായി മലയാളത്തിൽ സിനിമ ഉണ്ടാക്കണം എന്ന വിശ്വാസം തന്നെ വേണം. ആ സ്വപ്നത്തിൽ നിന്നാണ് വികതകുമാരൻ പിറക്കുന്നത്, മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ അല്ലേ. പക്ഷേ ആ ഒരു സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അധ്യായം കൂടിയുണ്ട്. പി കെ റോസി ശരിക്കും ഇന്നത്തെ പോലെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു സാധാരണ കരിയർ ചോയ്സ് ആയി കാണാത്തൊരു കാലം. അതുകൊണ്ട് തന്നെ വികതകുമാരന്റെ കഥ ഒരു സിനിമയുടെ വിജയകഥ മാത്രമല്ല പറയുന്നത്, ഒരു സ്ത്രീയുടെ സ്വപ്നത്തിന്റെയും ഒരു മനുഷ്യന്റെ സിനിമാ സ്വപ്നത്തിന്റെയും അതിനെതിരെ നിന്നൊരു സമൂഹത്തിന്റെയും കഥ കൂടിയാണല്ലേ. അവിടെയാണ് സെല്ലുലോയിഡ് നമ്മളെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ സിനിമ കാണുന്നു, പക്ഷേ ആ ഒരു സിനിമയ്ക്ക് പിന്നിൽ എത്ര പേരുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ. അതാണ് ഈ ഒരു സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങിയത് ഒരു തിയേറ്റർ സീനിൽ നിന്നല്ല, ഒരു മനുഷ്യന്റെ സ്വപ്നത്തിൽ നിന്നായിരുന്നു എന്ന്. ഏതായാലും നമ്മുടെ ഈ ഒരു യാത്രക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചോദകിയാണ്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയണി.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്താണ് കൂടുതലും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വെള്ളം കുറവ് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പല്ലിന്റെ മുകളില് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കുകയും എന്നാൽ വെള്ളം അപ്പൊ ആവശ്യത്തിന് കുടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വാഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പല്ലുകൾ കേടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തില്. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മടി എന്ന് പറയുന്നതാണ്. രണ്ടു നേരം എഴുന്നേറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ നാക്ക് വൃത്തിയാക്കുക.

0: മായി ചൂടുള്ള വെള്ളവും അമിതമായ തണുപ്പുള്ള വെള്ളവും ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയത്തെന്ന് പറയുന്നത് ഓൾറെഡി നല്ല തണുപ്പാണ്, പല്ലിനൊക്കെ അല്ലെ ഇത്രയും സെൻസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ കോടി പിടിക്കുക എന്നൊക്കെ പറയും, ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അതെ ഇങ്ങനെ വേദനകളൊക്കെ കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ചിലർക്ക് തണുപ്പൊന്നും ഒട്ടും പറ്റില്ല ആ ഒരു സമയത്ത്. അപ്പം സെൻസിറ്റിവിറ്റി, പൊതുവേ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കൂടുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വായിലാണെങ്കിലും ഒരു ഫ്ലൂറൈഡ് അടങ്ങുന്ന നല്ലൊരു ടൂത്ത്പേസ്റ്റ് കൊണ്ടും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ടും രണ്ടു നേരവും പല്ല് തേക്കാൻ ശ്രമിക്കുക.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ചോരണക്കിയാണ്. സെല്ലുലോയിഡ് സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്ന് ഒരു സിനിമയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിലെ സിനിമയെ മാത്രമാണല്ലേ ഓർക്കുന്നത്. പക്ഷേ വിഗതകുമാറിന്റെ പിന്നിലെ യഥാർത്ഥ ചരിത്രം അതിനേക്കാൾ ഡ്രാമാറ്റിക് ആണ്. ആ സിനിമയിലെ നായികയായ പി കെ റോസിയുടെ കഥ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ. ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ നിന്നെത്തിയ ഒരു സ്ത്രീ അന്നത്തെ സമൂഹത്തിന്റെ വലിയ എതിർപ്പുകളെ മറികടന്ന് സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ തന്നെ അവൾക്ക് സ്വന്തം നാട് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇന്നൊരു സിനിമയിലെ നായികയായി അഭിനയിക്കുന്നത് ഒരു കരിയറായി നമ്മൾ കാണുമ്പോൾ അന്ന് റോസി എടുത്ത ആ ഒരു തീരുമാനം എത്ര വലിയ ധൈര്യമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം അല്ലേ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജേസി ഡേനിയലിന്റെ കഥയും. മലയാള സിനിമയുടെ തുടക്കത്തിന് ഇത്രയും വലിയ സംഭാവന നൽകിയിട്ടും അദ്ദേഹത്തിന് ജീവിതകാലത്തിന് അർഹിച്ച ഒരു അംഗീകാരം ലഭിച്ചിരുന്നില്ല. പിന്നീട് കാലം കടന്നുപോയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലുലോയിഡ് കാണുമ്പോൾ നമ്മളൊരു സിനിമയുടെ മേക്കിംഗ് മാത്രമായല്ല കാണുന്നത്, ചരിത്രം ചിലപ്പോൾ വിജയിച്ചവരുടെ മാത്രം കഥയല്ല എന്ന് മനസ്സിലാക്കും. ചിലപ്പോൾ മറക്കപ്പെടും, ചില കഥകൾ മൂടിവെക്കപ്പെടും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ആരെങ്കിലും ആ ഒരു കഥ വീണ്ടും പറയുമ്പോൾ നമ്മൾക്കതിന്റെ യഥാർത്ഥ വില മനസ്സിലാകുന്നേ. സെല്ലുലോയിഡ് അങ്ങനെ മലയാള സിനിമയുടെ മറന്നുപോയ ചില മുഖങ്ങളെയും ഓർമ്മകളെയും വീണ്ടും നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു സിനിമയാണ്. യെസ്, എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സിനിമ വായിച്ചിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചോദകിയാണ്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജാണ്
1: ഒരു സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ സാധാരണയായി ചോദിക്കുന്നത് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണല്ലേ. പക്ഷേ സെല്ലലോയുടെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ചോദിക്കുന്നത് മറ്റൊന്നായിരിക്കും. ഈ സിനിമ ഇവിടെ എത്താൻ എത്ര പേരുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടാകും. ജെ സി ഡേനിയൽ ഒരു സിനിമയുണ്ടാക്കാൻ കണ്ട സ്വപ്നം, പി കെ റോസി ആ സിനിമയിൽ അഭിനയിക്കാൻ കാണിച്ച ധൈര്യം, അതിനുശേഷം അവൾ നേരിട്ട തിരിച്ചടികൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും മലയാള സിനിമയുടെ തുടക്കം അത്ര എളുപ്പമായുള്ള ഒരു യാത്രയായിരുന്നില്ല എന്ന്. ഇന്നൊരു സിനിമ റിലീസ് ചെയ്യുന്നു, ട്രെയിലർ വരുന്നു, സോഷ്യൽ മീഡിയയിലോ പ്രൊമോഷൻ നടക്കുന്നു, നമ്മൾ തിയേറ്ററിലോ ഒ ടി ടിയിലോ ഇരുന്ന് ആ ഒരു സിനിമ കാണുന്നു. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ സ്വപ്നം യഥാർത്ഥമാക്കാൻ എല്ലാം പണയം വെച്ചൊരു കാലുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് സെല്ലലോയിഡിനെ ഒരു ബയോഗ്രാഫിക്കൽ മൂവി എന്നതിലുപരി കാണാൻ തോന്നുന്നത്. നമ്മൾ ഇന്നും ആഘോഷിക്കുന്ന മലയാള സിനിമയുടെ വേരുകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണല്ലേ ഈ ഒരു സിനിമ. പിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിനിമ ചരിത്രം സൃഷ്ടിക്കുന്നു, പക്ഷേ അതിന് പിന്നിൽ നിന്ന് ചില മനുഷ്യർ ചരിത്രത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോയില്ലേ. സെല്ലലോയിഡ് വീണ്ടും അവരെ നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും ജെ സി ഡേനിയലിനെ കുറിച്ചും പി കെ റോസിയെ കുറിച്ചും വീണ്ടും മറയണം എന്നൊരു തോന്നൽ നമ്മൾക്ക്. കാരണം ചില സിനിമകളിൽ നമ്മളെ എന്റർടൈൻ ചെയ്യും, ചില സിനിമകൾ നമ്മളെ ഇമോഷണൽ ആകും, പക്ഷെ ചില സിനിമകൾ നമ്മൾ അറിയാതെ പോയൊരു ചരിത്രം നമ്മളെ പഠിപ്പിക്കും. അങ്ങനൊരു മൂവിയാണ് ഇത്. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയ വാർഡുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ് പുതിയ മൂവീസിലേക്ക് വരുമ്പോൾ മലയാളിയും ബോളിവുഡ് സംവിധായകനുമായ രാജകൃഷ്ണ മേനോന്റെ പുതിയ സിനിമയിൽ തൃഷയും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം പനോരമ സ്റ്റുഡിയോസ് ആണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ലണ്ടനിൽ ആരംഭിച്ചിട്ടുണ്ട്. രാധിക ശരത് കുമാർ ആണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന താരം. പിന്നെ ഇതിൽ എയർലിഫ്റ്റ് ഷെഫ് തുടങ്ങി ഹിന്ദി സിനിമകളുടെ ശ്രദ്ധേയനായ രാജകൃഷ്ണ മേനോൻ അന്തരിച്ച നടൻ ടി പി മാധവിന്റെ മകനാണ്. സോ എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഓരോ പുതിയ മൂവീസും വരുമ്പോൾ പ്രതീക്ഷകളായിട്ടല്ലേ. സോ ആ പ്രതീക്ഷകൾ വൃത്തിയാകില്ലെന്ന് ഇവിടെയും പ്രതീക്ഷിച്ചുകൊണ്ട് ബ്യൂട്ടിഫുള്ളായുള്ള പടികളിലേക്ക് കടക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ രാജേഷ് അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ഷാനകിയാണ് നമ്മുടെ തമിഴ് സൂപ്പർ താരം സൂര്യ ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് സ്ഥിരമായി താമസം മാറിയെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾക്ക് അതേ വിരാമം വിട്ടിരിക്കുകയാണ് താരം. താനിപ്പോ ചെന്നൈയിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും മുംബൈയിലേക്ക് സ്ഥിരമായി മാറിയിട്ടില്ലെന്നും സൂര്യ വ്യക്തമാക്കി. സഹോദരനും നടനുമായ കാർത്തിയുടെ പുതിയ ചിത്രമായ സർദാർ 2 ഓഡിയോ ലോഞ്ചിനിടയിലാണ് ഈ ഒരു കാര്യം സൂര്യ വ്യക്തമാക്കിയത്. സൂര്യയുടെ ഈ ഒരു പ്രഖ്യാപനം വലിയ കരാഘോഷത്തോടെയാണ് അല്ലെ വേദിയിലുണ്ടായിരുന്ന ആരാധകർ ഏറ്റെടുത്തത്. ചടങ്ങിൽ അനിയൻ കാർത്തിയുടെ അഭിനയ ശൈലിയെയും കഥാപാത്രങ്ങളുടെ ആ ഒരു തെരഞ്ഞെടുപ്പിനെയും സൂര്യ പ്രശംസിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാല് ആ ഒരു വേദി ഒരു ആഘോഷമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ അവരെ പ്രസൻസ് കാണുമ്പോൾ തന്നെ ഒരു ആഘോഷമാണ് അല്ലേ. അവരെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. സോ എന്തായാലും ഈ ഒരു ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ എല്ലാ പാട്ടുകൾക്ക് ശേഷം പുതിയ മൂവീസിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടക്കിയാണ്. പുതിയ മൂവീസിലേക്ക് വന്നപ്പോഴാണ് പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിൽ എത്തുന്ന പ്രഥമ ദൃഷ്ട കുറ്റക്കാർ എന്ന സിനിമയുടെ ടീസർ കണ്ടത്. അർജുൻ സെൽവ നിർമ്മിച്ച് ഷഹദ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം സെൻട്രൽ പിക്ചേഴ്സ് ആണ് വിതരണം ചെയ്യുന്നത്. ഭാവന സ്റ്റുഡിയോസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ പുറത്തു വിട്ടിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനും അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് ടീസർ നൽകുന്ന സൂചന. അതുപോലെ തന്നെ സിനിമ സെപ്റ്റംബർ 11 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എല്ലാവരും കുറിച്ചിട്ടോളൂ സെപ്റ്റംബർ 11 പ്രഥമ ദൃഷ്ട കുറ്റക്കാർ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. യെസ്, എന്തായാലും അപ്പൊ നമ്മുടെ പുതിയ മൂവീസും വിശേഷങ്ങൾക്കൊക്കെ ഇടയിൽ കുറച്ചും കൂടി ഇത് പുടിപൂരമാക്കാനായിട്ട് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാടക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: Te infame. മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
1: അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയ

0: ഏയ് ദാസന്റെ വിജയന്റെ ദുബായ്
1: സിഐഡി എസ്കേപ്പ്.
2: ആദ്യത്തെ ഉമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ ഷോനക്കിയാണ് യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിന് ഉത്തരം അയക്കാൻ കുറച്ച് പേര് കൂടി ഉണ്ട്. സോ ആ ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ദാ പിടിച്ചു നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത്? റിപ്പീറ്റ്, ഏത് രാജ്യത്താണ് ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാറുള്ളത്? അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം. സോ ഉത്തരം പറയുന്നവർ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുള്ളായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ ഷോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷെ ധീരാജ ചാനകയാണ് യെസ് അങ്ങനെ സംസാരിച്ചിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്ക് ലൈസ് ഒഴിയ 4 മണിയൊക്കെ റൈറ്റ് ഉണ്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ബാക്കി വിശേഷങ്ങൾ തൽക്കാലം ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്, സമയം ഇല്ലാത്തത് കൊണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സമയത്തിൻ്റെ വാല്യൂ എത്രത്തോളമാണ് എന്ന് മനസ്സിലാകുന്നത്. അതങ്ങനെയാണല്ലേ, അല്ലെങ്കിലോ നമുക്ക് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കുള്ളൂ, അല്ലെങ്കിൽ സമയം കയ്യിലില്ല എന്നറിയുമ്പോഴായിരിക്കുള്ളൂ ഈ സമയത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക. വലിയ വാല്യൂ ഉള്ളൊരു സംഭവം തന്നെയാണ് ആണല്ലേ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അധികം ഒന്നും പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ആ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടിറ്റർ ബൈ ബൈ പറയുകയാണ്. അപ്പൊ നാളെ കൃത്യകൃത്യ സമയത്ത് കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ചാടകി സൈനിങ് ഓഫ് നൗ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. ദന്ത സംരക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒക്കെ മനസ്സിലെത്തുന്നത് എന്താ? പല്ല് തേക്കൽ. പല്ല് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അതെങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ സോഫ്റ്റ് ബ്രിസലുള്ള ബ്രഷുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും കൊണ്ട് രാവിലെ ഉറക്കമുണർന്നതിന് ശേഷവും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും തീർച്ചയായും പല്ല് തേക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ, 80% ബാക്ടീരിയയും വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് നാവ് എന്ന് പറയുന്നത്. അപ്പൊ നാവും നമ്മൾ ടങ് ക്ലീനറും ഉണ്ട്. ടങ് ക്ലീനർ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഷാർപ്പ് അല്ലാത്ത എഡ്ജുള്ള ടങ് ക്ലീനേഴ്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാക്കുവടി. അപ്പൊ ആ നാക്കുവടി എടുത്തിട്ട് നാക്കും നമ്മൾ ഇതിനൊപ്പം ക്ലീൻ ചെയ്യണം. അതുപോലെ പല്ലിന്റെ ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഈ പല്ല് കുത്തി മറ്റ് പിന്ന് സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പല്ലിന്റെ ഉള്ളിലേക്ക് കുത്തരുത്. അതിന് പകരം ഫ്ലോസ് എന്ന് പറയും, ഡെന്റൽ ഫ്ലോസ്. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മറ്റു പല സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എപ്പോഴും പ്രത്യേകിച്ച് രാത്രി സമയത്താണ് പല്ല് കൂടുതൽ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ ഫ്ലോസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത്. രണ്ടു നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ രാത്രി എന്തായാലും പല്ല് തേച്ച് നാക്കൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എന്നെ എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്തെ ദന്ത സംരക്ഷണം മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ടിപ്പെടുന്ന ഒരു അവയവമാണ് പല്ലുകൾ എന്ന് പറയുന്നത്. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഈ ഷുഗർ എന്ന് പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിന്റെ മുകളിലാണ് ഈ പല്ലിനോട് ബന്ധപ്പെടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ കേടാണ് റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുവരുത്തുന്നത്. ഈ പല്ലും ഡയറ്റും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ആളുകൾ ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷം മലയാളികളും ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്. അതുപോലെ ഈ മോണ രോഗമുള്ള ആളുകള് ഈ ഊണ് താഴേക്ക് വരിക, പല്ലിളകുക, പല്ലിന്റെ മുകളിലൊക്കെ ഒരു കറ പോലെ തോന്നുക, ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങ് ഷുഗർ ഉള്ള ആളുകളിലാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മോണരോഗം കണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോണരോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസിഡിക് ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്, അസിഡിക് കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങള്. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്നത് പോലെ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ത്വക്കിനും അതുപോലെ തന്നെ പല്ലിനും

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു ഗീച്ച,
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM, 90 FM.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

കെട്ടുകളി കിണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാട്ടിളി മുക്കിളി കൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു

അലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി കണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലിയുടെ തകിലടി

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.